ബാലഭാരതി ഇസയിൽ എസ് ജാനകി കുറലിൽ തലൈവാസൽ ത്രിപ്പുറത്തുനിന്ന് പാടൽവിളിക്ക് കേട്ടു. ഇത് ആകാശവാണി മധുര വാനൊലി നിലയം. തുടർന്ന് കേൾക്കലാം അരൺമനൈ കിളി ത്രിപ്പുറത്തിലിരുന്ന് എസ് ജാനകി കുറലിൽ.